ഹലോ ഹലോ ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ഓ മെപ്പാച്ചോ എസ്റ്റാ യാഫ്രം പോണിയാണ്. Hello, can you hear me, please? Hello?